0: ഗുരുദാംഗ് വിളാവ്
1: ലൈവ് എഫ് എം
0: www.liveofm.lk. Hit the pin over and around.

0: ഹറിയുടെ മാധ്യമ രാത്രി ദോലഹായ്
1: ലൈവ് FM.lk
0: സൈബർ അവകാശേ ലാംഗിയ ഹദഗസ്മ ലൈവ് FM.